0: your skills to get a job? Navitas Skilled Futures is now offering the Skills for Education and Employment program right here in Western Melbourne. The course is free and can help you improve your speaking, reading, writing, numeracy and computer skills. We welcome everyone, whether you are a native English speaker or you are from any other background. Our program will help you build your skills for further study or work. We also work with employers to upskill their employees in the workplace through the workplace-based training program. To check eligibility and join, call Navitas Skilled Futures on 1300 798 111 or visit navitas-skilled-futures.com.au. The Skills for Education and Employment (SEE) program is funded by the Australian Government Department of Employment and Workplace Relations. Navitas Skilled Futures is a proud sponsor of 88.9 Win FM.
1: ഇന്ത്യ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബിസ്മിയാണ്. ഒപ്പം ഒരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട്. നമുക്ക് ഇന്നൊരു അതിഥിയും കൂടെ എത്തുന്നുണ്ട്. എന്തായാലും ഏകദേശം ഒരു 9:30 ഞാൻ അതിഥിയെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അതിനു മുമ്പ് കുറച്ച് നല്ല വർത്തമാനങ്ങളും കുറേ നല്ല ഗാനങ്ങളുമാണ് ഞാൻ ഇന്നത്തെ മലയാള ജാലകത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാവരും ഒരു പക്ഷേ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരെല്ലാവരും തന്നെ മോദിജിയെ കണ്ടതിൻ്റെ സന്തോഷത്തിലും അതിൻ്റെ വർത്തമാനങ്ങളും അതിൻ്റെ വിശേഷങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങളിൽ ആരെങ്കിലും മോദിജിയെ ഇവിടെ മെൽബണിൽ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുമായിട്ട് സംസാരിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ അവിടെ കണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അവിടുത്തെ വിശേഷങ്ങളെന്ന്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ നല്ല മലയാളി കലാകാരന്മാരും കലാകാരികളും ആ ഒരു വേദിയിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ കുറേ പേര് മോഹിനിയാട്ടം അവിടെ അരങ്ങിൽ അരങ്ങേറിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം തങ്ങളുടെ കല തങ്ങളുടെ തന്നെ ആ ഒരു ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുൻപിൽ തന്നെ പ്രകടിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം എന്തായാലും പറഞ്ഞറിയിക്കാൻ വയ്യാത്തത് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും അവിടെ എന്തെങ്കിലും പരിപാടികൾ അവതരിപ്പിച്ചതോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ചെയ്തവരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. നമുക്കറിയാം, ഇത് ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പിൻ്റെ സമയമാണ്. നമുക്ക് നാട്ടിലാണെങ്കിൽ ജൂലൈ 3 തോറാനെയൊക്കെ കഴിഞ്ഞ് നല്ല മഴയുടെ സമയവുമാണ്. ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ഉറ്റുനോക്കുന്നത് ഈ ഒരു വർഷത്തിൽ എപ്പോഴും തന്നെ നമുക്കറിയാം ഓണവും വിഷുവും ക്രിസ്മസും തുടങ്ങിയ സംഭവങ്ങളാണ്. നമ്മളെല്ലാവരും ഓണത്തിന് വേണ്ടിയിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആദ്യത്തെ ഓണം എനിക്ക് തോന്നുന്നു 1st തോന്നുന്നു ഓണം പരിപാടികൾ ഒരു അറിയിപ്പ് കണ്ടത്. മറ്റൊരു ഓണം 8th വേറെ ഒരു ഓണം 22nd. അങ്ങനെ 3-4 ഓണങ്ങളാണ് നമ്മൾ ഈയിടെയായിട്ട് ഈ ഒരു പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ വഴി കണ്ടത്. ഇനി എവിടെയൊക്കെയാണ് ഓണമുള്ളത് എന്ന് നിങ്ങൾക്ക് ഈ റേഡിയോ വഴി അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. നമ്മളിന്ന് നമ്മുടെ വിന്ദ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഓണത്തെ പറ്റിയായിരിക്കും സംസാരിക്കുക. കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്കാദ്യം പാട്ട് കേട്ട് തിരിച്ചു വന്നാലോ. ഈ ഒരു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനും വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഗാനമാണിത്. തിരിച്ചു വരാം. ദീപക് ആണ് ഈ ഒരു ഗാനം ആരംഭിച്ചിരിക്കുന്നത്. കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് ബിസ്മി പാലാട്ടി ഓൺ 88.9.

അല്ല, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിൽ ഞാൻ ഇന്ന് ബിസ്മിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9:30 മുതൽ ഞാനൊരു പുതിയൊരു അതിഥിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യാമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജുകളിൽ, അതല്ല നമ്മുടെ വാട്സാപ്പ് പേജുകളിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കേൾക്കാനുള്ള ലിങ്കുകൾ ഞാൻ അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കേൾക്കുക. നമുക്ക് പുതിയ ജനറേഷനെ, അതായത് നമ്മുടെ യങ്ങർ ജനറേഷനെ എങ്ങനെ നമ്മുടെ മലയാള ജാലകത്തിലേക്ക് കൊണ്ടുവരാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും അടുത്ത പാട്ടിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അതിഥിയെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇത് ബിസ്മി പാലാട്ടി ഓൺ 88.9 FM.

0: വിന്ദ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകം ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു സെഗ്മെൻറ്റ് ചെയ്യുന്നത്. കാരണം വളരെ നാളുകൾക്ക് ശേഷമാണ് നമുക്കൊരു യുവജനം അല്ലെങ്കിൽ ഒരു പുതിയൊരു ഗസ്റ്റിനെ കിട്ടുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യാസമാണ് അവരുടെ എല്ലാവരുടെയും എക്സൈറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഹോബികൾ അല്ലെങ്കിൽ എങ്ങനെ മലയാളമായിട്ട് കണക്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കൊരു അതിഥിയെ പരിചയപ്പെടാം, എന്നിട്ട് കൂടുതലായിട്ട് അറിയാം. എന്തായാലും നിഖിത മലയാള ജാലകത്തിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: നിഖിത, ഒന്ന് പരിചയപ്പെടുത്താമോ, ആരാണ് നിഖിത, അച്ഛനമ്മ ആരാണ്, ആരൊക്കെ ഉണ്ട് വീട്ടിൽ, എന്താണ് ചെയ്യുന്നത് ഇപ്പം, തുടങ്ങിയ കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ?
1: എൻ്റെ പേര് നിഖിത, എൻ്റെ അമ്മയുടെ പേര് ജയ, അച്ഛൻ്റെ പേര് രാജേഷ്, പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട് ഗോപിക. ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയറിലാണ്.
0: ഏത് യൂണിവേഴ്സിറ്റിയിലാണ്?
1: RMIT.
0: ഓക്കെ. എന്താ കോഴ്സ് ചെയ്യുന്നത്?
1: ബിസിനസ് ആൻഡ് ഏവിയേഷൻ.
0: ഏവിയേഷൻ ആണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒരു പക്ഷേ മലയാള ജാലകം തുടങ്ങിയ നാൾ തൊട്ട് തന്നെ നമ്മളെ ഏറ്റവും അധികം കണക്ട് ചെയ്യുകയും നമ്മളെ സഹായിക്കുകയും ചെയ്തിരുന്ന ജയയും രാജേഷും, മലയാളത്തെ സ്നേഹിക്കുകയും ഈ ഒരു റേഡിയോ സ്റ്റേഷനെ ഏറെ സ്നേഹിക്കുകയും ചെയ്ത ഒരു കുടുംബമാണ്. അപ്പം അതിൽ തന്നെയാണ് ജയ നമ്മളെ കുറേ നാൾ നമ്മുടെ അഡ്മിൻ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തെ ഷോസൊക്കെ നിങ്ങളൊന്ന് പണ്ടത്തെ ഷോസ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ നല്ല ഷോസ് ചെയ്ത കാലഘട്ടമായിരുന്നു ജയ നമ്മുടെ അഡ്മിൻ ആയിരുന്ന സമയം. കാരണം അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഗസ്റ്റിനെ കണ്ടുപിടിക്കുകയും അതുമാതിരി ഷോ പ്ലാൻ ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് കുറേ നല്ല മലയാളി വളണ്ടിയേഴ്സ് നമുക്കുണ്ടായി. ഇപ്പം ഞാനും മനോജും ആണ് നമ്മുടെ ഈ ഒരു ഷോ റൺ ചെയ്യുന്നത്. നമ്മളുടെ അതിഥികൾ വളരെ കുറവുള്ളൊരു സമയമാണ്. ആ സമയത്താണ് ജയ, ജയയുടെ മോളെ ഞാൻ റേഡിയോന് തരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ കണക്ട് ചെയ്തത്. സോ താങ്ക് യു ജയ ആൻഡ് രാജേഷ്. നമ്മുടെ ഈ ഒരു മലയാളത്തിൻ്റെ ആ ഒരു നന്മ മറ്റുള്ള അടുത്ത ജനറേഷനിലോട്ട് പാസ് ചെയ്യാനായിട്ട് നിങ്ങൾ കാണിച്ച ആ ഒരു മുൻകൈ എടുത്തതിന് തീർച്ചയായിട്ടും നന്ദി പറയുകയാണ്. അപ്പം നമ്മൾ ഇന്ന് നിഖിതയായിട്ട്, ഞാൻ നമ്മൾ നിക്കി ജാദു എന്നാണ് അവർ രണ്ടുപേരെ വിളിക്കാറ്. അപ്പം നിഖിത ഇപ്പം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റായി, ഇപ്പം യൂണിവേഴ്സിറ്റി ഹോളിഡേയ്സ് ആണ്. നിങ്ങൾക്കിവിടെ ഒരു ഫ്രണ്ടിൽ ഒരു ഒരു എന്താണ് ഇതിൻ്റെ പേരെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഈ ഒരു സംഭവം ഇവിടെ നിൽപ്പുണ്ട്. ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സ്റ്റുഡിയോയില് റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് നിഖിത ഉണ്ടാക്കിയ ഒരു ഒരു സമ്മാനം, നിഖിത വളരെ സ്പെസിഫിക്കായിട്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാൾക്ക് കൊടുത്ത ഒരു സമ്മാനമാണ്. അതാണ് ഞാനിവിടെ വീഡിയോയിൽ ഞങ്ങളിപ്പോൾ കാണിക്കുന്നത്. ഞാൻ അതിലോട്ടാണ് വരുന്നത്. നിഖിത എന്തായാലും യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഫസ്റ്റ് ഹോളിഡേയ്സ് കഴിഞ്ഞു, ഇപ്പോൾ ഹോളിഡേയ്സിലാണ് ഇരിക്കുന്നത് അല്ലേ? ഇപ്പം ഒരാഴ്ചയും കൂടെ ഉണ്ട്. പക്ഷേ എപ്പോഴാണ് ഈ ഒരു കല അല്ലെങ്കിൽ ഈ ഒരു സംഭവം നിഖിതയുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്തത്? അപ്പം എല്ലാവരും ഇത് കേൾക്കുന്നവർ ചോദിക്കും ഇത് എന്ത് കലയാണെന്ന്. അതിനെപ്പറ്റി കൂടി ഒന്ന് പറയും, എങ്ങനെയാണ് ഈ ഒരു ഇതിനെപ്പറ്റിയുള്ള ചിന്തകൾ സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് ഈ ഒരു ഹോബിയെ പറ്റിയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്?
1: ഹോബി എന്താന്ന് പറയുന്നത്
0: ആദ്യം പറയൂ, ഹോബി എന്താണെന്ന് പറയൂ.
1: പുതിയ ഹോബി ഈസ് ക്രോഷയിങ്. ഓക്കെ. ആദ്യം തുടങ്ങിയത് ഒരു മാർച്ച് ഏപ്രിൽ ആ സമയത്തായിരുന്നു. ഞാൻ ഇങ്ങനെ കുറെ കണ്ടു, കുറെ ആൾക്കാരുണ്ടാക്കിയ സാധനങ്ങൾ കണ്ടിട്ട് ഓ ഇതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ, ഇപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ചപ്പോൾ കുറെ വീഡിയോസ് കണ്ടു. അപ്പോൾ കേമാർട്ടിലും കുറെ ട്യൂട്ടോറിയൽ പാക്സ് ഉണ്ടായിരുന്നു.
0: ഇപ്പോൾ
1: അതെ, കുറെ ജന്തുക്കൾ ഇപ്പോൾ വെയിൽസ്
0: ഉണ്ടാക്കാൻ,
1: ഫിഷ്, പാൻഡ. അപ്പോൾ അത് വളരെ ഇപ്പോൾ കുറച്ച് പ്രൈസിനായിരുന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് ചെയ്യാൻ നോക്കി, എന്നിട്ട് കുറേ വീഡിയോസ് കണ്ടു. ആദ്യം കുറേ കഷ്ടപ്പെട്ടു, ഒന്നും മനസ്സിലായില്ല. അപ്പോൾ പക്ഷേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു, ഞാൻ നിർത്തിയില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും
0: അവരൊക്കെ ചെയ്യാൻ പറ്റും.
1: എന്നിട്ട് കുറച്ച് എത്ര സമയം എടുത്തു എന്ന് എനിക്കറിയില്ല ഒന്ന് പിടികിട്ടാൻ. പക്ഷേ ആദ്യം ഞാൻ ചെയ്തിട്ട് അത് തെറ്റിപ്പോയി, അപ്പോൾ വീണ്ടും ചെയ്തു. എന്നിട്ട് ഒന്നും കൂടി ചെയ്തു, കാരണം സ്റ്റിച്ചൊക്കെ അത്രയും നീറ്റായിരുന്നില്ല. അപ്പൊ ആദ്യം ഞാൻ ഉണ്ടാക്കിയത് വെയിലായിരുന്നു
0: ആദ്യം ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ഹോളിഡേയ്സ് നമുക്കറിയാം, നിങ്ങൾ പല സ്കൂളുകളിലും ഈ മൺഡേ സ്കൂൾ ഹോളിഡേ തീരുന്നു, ചില സ്കൂളുകൾക്ക് ഒരാഴ്ചയും കൂടെ ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, അതൊരു സ്കൂൾ ഹോളിഡേനേക്കാൾ അധികം ഒരു ബിഗ് പ്രോജക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോബിയാണ് ക്രോഷയിങ്. ഇത് കേമാട്ടിൽ ഇതിൻ്റെ ഡമ്മി പ്രോജക്റ്റ് പോലെ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു വെയിലിന് വേണ്ടിയിട്ടുള്ള അത്രയും ത്രെഡ് മാത്രമായിട്ടൊക്കെ അതിൻ്റെ ട്യൂട്ടോറിയൽ പോലെയായിട്ടുണ്ട്. അപ്പം വെയിലിലാണ് നിഖിത തുടങ്ങിയത്. ഇവിടം വരെ ആയെന്ന് നിങ്ങൾ ഇവിടെ വീഡിയോയിൽ കാണുന്നവർക്ക് കാണുന്നുണ്ടാകും, പക്ഷെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് അതിനെ പ്രാക്ടീസ് ചെയ്തത്, എന്തൊക്കെയാണ് അതിൽ ചെയ്തത്. അപ്പം നമ്മൾ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പം ഇതുപോലെ ക്രോഷയിങ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് എൻ്റെ വാട്സാപ്പിൽ നമ്പറിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള കലകൾ അല്ലെങ്കിൽ നമ്മളുടെ വളണ്ടറി ആയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടുക, കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഷോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വെയിലിൽ നിന്ന് ഇവിടെ വരെ എത്തിയ കഥയൊന്നും പറയാം എനിക്ക്.
1: അപ്പോൾ ആദ്യം ഈ വെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇനിയും ചെയ്യണം. അപ്പോൾ ഞാൻ അമ്മയെ കാണിച്ചു വെയില്. അപ്പൊ അമ്മ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞ് പറഞ്ഞു, ഓ ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗ്രോഗു എന്ന്,
0: ബേബിയോട
1: ഇപ്പൊ സിനിമ ഒക്കെ
0: വന്നിട്ടുണ്ട്.
1: അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ട, അത് എന്റെ ബർത്ത്ഡേക്ക് ചെയ്ത് തരാം. അപ്പോ ആ ഒരു സംഭവം എന്റെ തലയിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന് മുമ്പ് കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ ചെയ്തു, രണ്ട് മൂന്ന് പേർക്ക് ഗിഫ്റ്റ് ഉണ്ടാക്കി. ഇപ്പൊ കോഫി കപ്പ് ഞാൻ ഉണ്ടാക്കി. അപ്പോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ബിൽഡ് ചെയ്തിട്ടാണ് ഇത്
0: വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ബേബി യോഡോ ആണ്, യോഡയാണ് ഇത്. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പൊ ഞാൻ വീഡിയോയിലാണ് ഇപ്പൊ കാണിക്കുന്നുണ്ടെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് നല്ല ഐസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി, ഓരോ സ്റ്റിച്ചിൻ്റെയും കൺസിസ്റ്റൻസിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എൻ്റെ കാലൊക്കെ വളരെ ക്യൂട്ടായിട്ട് ആ കളർ കോമ്പിനേഷനും ഒക്കെ. അപ്പം നമ്മൾ അതിൻ്റെ ചോദ്യങ്ങളാണ് ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള രണ്ട് ചെവിയും രണ്ട് കണ്ണും രണ്ട് കായും കാലും കൂടിയിട്ടുള്ള യോടെയാണ് അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അപ്പം അമ്മ കേൾക്കുന്നുണ്ടാകും, അമ്മയുടെ ഡി പിയിൽ ഈ ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇത് നിഖിത ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചപ്പോഴാണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം എന്തായാലും അമ്മ അത് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട്, അതാണ് അമ്മ ഡി പി ആയിട്ട് ഇട്ടേക്കുന്നത്. അപ്പം ഇതിനെങ്ങനെയാണ് ഇതിൻ്റെ പ്ലാനിങ് എങ്ങനെയായിരുന്നു? അമ്മ അത് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ഇത് ചെയ്തു തുടങ്ങാനുള്ള ഒരു പ്ലാനിങ്?
1: അപ്പൊ ആദ്യം എന്തൊക്കെ കളറ്
0: വേണ്ടേ,
1: യാൺ വേണംന്ന് ആദ്യം നോക്കി. അല്ല, ആദ്യം ഞാൻ ഏത് ട്യൂട്ടോറിയൽ ചെയ്യണം എന്ന് നോക്കി, കാരണം പലതുണ്ട്. ഏതാ നമുക്ക് ഇഷ്ടപ്പെടുന്ന പാറ്റേൺ, ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലാതെ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ പ്രത്യേക ട്യൂട്ടോറിയൽ സെലക്ട് ചെയ്തിട്ട്. എന്നിട്ട് യാൺ മേടിച്ചു. എന്നിട്ട് ആ വീഡിയോയിലൊക്കെ പറഞ്ഞു തരും, ഇവിടെ നിന്നാ തുടങ്ങണേ, ഈ കളറിൽ നിന്നാ തുടങ്ങണേ, ഇങ്ങനത്തെ സ്റ്റിച്ച്
0: ഒക്കെ ചെയ്തു തരും. അത് വളരെ ഇംഗ്ലീഷ് ആയിരിക്കുമല്ലോ മീഡിയോ അല്ലെ, വീഡിയോസിന്റെ.
1: അതെ, ചിലതൊക്കെ സംസാരില്ല,
0: ടെക്സ്റ്റേ
1: വീഡിയോയില്. പക്ഷെ ആദ്യം ഞാൻ പറയും സംസാരമുള്ള
0: വേണമെന്ന് പറയും.
1: ഇപ്പൊ ഈ കേമാർട്ടിന്റെ ട്യൂട്ടോറിയൽ ഒക്കെ അതില് എഴുതിയ ഇൻസ്ട്രക്ഷൻസിന്റെ പാക്കറ്റില്, പക്ഷെ അത് അത്രയും ഈസി അല്ല ഇപ്പൊ ഒരു ബിഗിനറിന് പഠിക്കാൻ. അപ്പോ അതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട് കേമാർട്ടിന്റെ തന്നെ
0: വീഡിയോസ്.
1: അപ്പോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത ഇപ്പൊ കേമാർട്ട് വെയിൽ എന്ന് സെർച്ച് ചെയ്ത ആ ഒരു ട്യൂട്ടോറിയൽ ഉണ്ടാവും നമുക്ക്.
0: വേറെ ആരെങ്കിലും കാണിച്ചു തരും.
1: അപ്പൊ ചിലപ്പോ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ഇപ്പൊ ഞാൻ കുറച്ചും കൂടി വിഷ്വൽ ലേണറാ, അപ്പൊ എനിക്ക് കണ്ട് അങ്ങനെ പഠിക്കാൻ എളുപ്പ. ചില ആൾക്കാർക്ക്
0: കേട്ടാണ് വേണം,
1: അതുകൊണ്ടാണ് എനിക്കിപ്പോ കേൾക്കേണ്ട ആവശ്യമില്ല, പക്ഷെ കണ്ടാൽ മതി. ചിലപ്പോ ആൾക്കാർക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും.
0: അപ്പൊ നമ്മള് വോയിസ് ഇല്ലെങ്കിൽ വീഡിയോ ഉണ്ടെങ്കിൽ അത് നോക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുമോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്?
1: ഓ, അങ്ങനെ ചോദിച്ചാ ഇപ്പോ ബിഗിനർ ക്രോഷ്യ ടിപ്സ് എന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് വീഡിയോസ് വരും. അതില് ഏറ്റവും വ്യൂസ് ഉള്ളത് ഒക്കെ നല്ലതാ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ സിമ്പിൾ സെർച്ച് ചെയ്താൽ,
0: സിമ്പിൾ സെർച്ച് ചെയ്യുക, എന്നിട്ടല്ല വ്യൂവർഷിപ്പ് കൂടുതലുള്ളവരെ എടുക്കുക. ഇതിന്റെ ഒരു കാരണം പറയാനായിട്ട് എന്റെയും ജയയുടെയും ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും തമ്മില് കണക്ഷൻസ് ഉണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറി ഒരു ഡേയിലാണ്, ആ ഡേയിലാണ് ജയയുടെ ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേയും ജയയുടെ ബർത്ത്ഡേയും തമ്മിൽ മൂന്ന് ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ എന്റെ ആ മക്കള് അവര് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് പ്ലാൻ ചെയ്തതും ഒരു ക്രോഷയിങ് ഷോളായിരുന്നു. ആ ഷോളിൻ്റെ ഫോട്ടോ കാണിച്ചു തരുന്നതായിരുന്നു, നമ്മൾ എടുക്കാനായിട്ട് മറന്നുപോയി. അവർ സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ യാൺ വെച്ചിട്ടാണ് അവർ ചെയ്തത്. അവരുടെ ഏകദേശം ഒരു പകുതി വരെ ആക്കി വെച്ചേക്കുവാണ്. അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഫ്ലോറൻസ് ക്രോഷയുടെ വളരെ എക്സ്പേർട്ടാണ്. ഒത്തിരി നല്ല കമ്മലുകളുണ്ടാക്കും ക്രോഷയ കൊണ്ട്. അപ്പം അങ്ങനെ ആ ദിവസങ്ങളിൽ ജൂലിയനും ജെയ്സും ഈ ഒരു ക്രോഷ എന്താ ഉണ്ടാക്കണമെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അവർ പറയണമില്ല ഇത് എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണേന്ന്. അവരുടെ ഹോളിഡേ പ്രോജക്റ്റ് പോലെയാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഫ്ലോ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നോക്ക് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവണ്ടെങ്കിലോ. ഫ്ലോ പറഞ്ഞു ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും എല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരെ എല്ലാം പറിച്ചെടുത്തു. എന്നിട്ട് വിതിൻ 5 to 10 minutes പുള്ളിക്ക് കുറേ ദ ഹോൾ ലെയർ, എത്ര 1.5 meters ഹോൾ ലെയർ ഒരു 3 lines വെച്ചിട്ട് പുള്ളിക്കാരെ എടുത്തു. ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പം തന്നെ നമുക്കറിയാം എന്ത് ഫാസ്റ്റായിട്ടാണ് ചെയ്യണേന്ന്. പക്ഷേ അവർ പറഞ്ഞ ഇതിൽ ആകെ 5 stitches ഉള്ളൂ, ആകെ ആ 5 stitches പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇതെടുക്കണം, സെക്കൻഡ്. അങ്ങനെയാണോ പഠിച്ചത് അതോ ഓരോ ഐറ്റം വെച്ചിട്ടാണോ പഠിച്ചത്?
1: ഞാൻ അങ്ങനെ ഫുൾ ആദ്യം ക്രോഷേ പഠിച്ചിട്ട് അങ്ങനെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോ എല്ലാം അറിയില്ല. ഓരോ പ്രോജക്ട് ചെയ്യുമ്പോഴാണ് പഠിക്കണേ.
0: അതായത് ഇപ്പൊ ഓരോ ഐറ്റം എടുത്തിട്ട് അതിന് വേണ്ടിട്ട് പഠിക്കുക. അപ്പൊ ഇത് എത്രാമത്തെ ഐറ്റം ആയിരുന്നു മമ്മിന്റെ ഗിഫ്റ്റ്?
1: ഒരു
0: 5th. അപ്പം കോഫി കപ്പ് ചെയ്തു, വെയിൽ ചെയ്തു,
1: പിന്നെ ഒരു കേക്ക് ചെറിയ കേക്ക് ചെയ്തു, പിന്നെ ഒരു കീറിംഗ് ചെയ്തു.
0: ഇയറിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടോ?
1: ഇയറിംഗ് എല്ലാത്തിലും താല്പര്യമാണ്, പക്ഷെ നല്ല ഡിസൈന്. ഇയറിംഗ് കുറച്ചുകൂടി നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ
0: പ്ലാൻ ചെയ്യണം അല്ലെ. അവർ കാണിക്കില്ല കുറവ്, കാരണം എനിക്ക് തോന്നുന്നു ഇയറിംഗ് കുറേയൊക്കെ അവർ ഇപ്പം വിൽക്കുന്നുണ്ടല്ലോ. അപ്പം അത് അവരുടെ എങ്ങനെ ചെയ്യണേന്നുള്ളത് അധികം പറയുന്നില്ല എന്ന് തോന്നുന്നു.
1: കുറേ പാറ്റേൺസ് ഒക്കെ നമ്മൾ മേടിക്കണം.
0: അവരുടെ പാറ്റേൺസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റോറി പറയൂ. അപ്പൊ ഇത് ഗ്രീനും ക്രീമും രണ്ട് കളേഴ്സാണ് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത്. അപ്പൊ അത് നല്ല ഒലീവ്, ലൈറ്റ് ഒലീവ് ഗ്രീനും ക്രീം, അതിന്റെ അത് രണ്ടും ചൂസ് ചെയ്യാനുള്ള ഇതും അതിന്റെ സ്റ്റോറീസ് ഒക്കെ ഒന്ന് പറയാവോ?
1: അത് ഒറിജിനൽ ബേബി ലോഡഡ് കളേഴ്സ് ആണ്. പിന്നെ അത് ഇപ്പോ ഗ്രീനിന്റെ ഇപ്പോ സ്പോട്ട് ലൈറ്റിന്റെ പേര് മാർവൽ ഗ്രീൻ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കറക്റ്റ് കളർ
0: ആയിരിക്കും.
1: പിന്നെ മറ്റേ കളറും അത് അതേപോലെ ഏകദേശം ട്യൂട്ടോറിയലിൽ റെഫറൻസ് ചെയ്തിട്ട് ഏകദേശം ആ ഒരു കളർ ആയിരുന്നു, അതുകൊണ്ട് അതും എടുത്തു.
0: ഇപ്പൊ ഇത് ഇത്രയും ചെയ്യാനായിട്ട് എനിക്ക് ഇത്ര യാൺ വേണം അങ്ങനെയൊക്കെ അറിയോ? അതൊരു ഒരു ബഞ്ച് വാങ്ങിക്കും അങ്ങനെയാണോ ചെയ്യുന്നത്?
1: ഇപ്പോ യാണൊക്കെ ഒരു ക്വാണ്ടിറ്റിയിലല്ലേ കിട്ടുക. ഇപ്പൊ ഇത് ചെറുതായതുകൊണ്ട് ഒരെണ്ണം മതിയാവുന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നോക്കണം.
0: ഇതിപ്പോ എങ്ങനെയാണ് ഈ ഒരു സംഭവം ഫുള്ളായിട്ട് ചെയ്യാൻ, എന്തൊക്കെയായിരുന്നു അതിന്റെ പാർട്സുകൾ? ഇപ്പൊ ചെവി വേറെ ചെയ്തു, കൈ വേറെ ചെയ്തു, അങ്ങനെയാണോ?
1: ആദ്യം തല ചെയ്തു. തല കണക്ട് ബോഡിയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോ ഇത് ശരിക്കും കാണാൻ പറ്റില്ല, പക്ഷെ ബ്രൗൺ ബോഡിക്ക് ആവശ്യമുള്ള സാധനം.
0: ഓക്കെ, ബോഡി ആക്ച്വലി ബ്രൗൺ ആയിട്ടാ ചെയ്തേക്കുന്നത് കേട്ടോ, ഇതിന്റെ ഉള്ളിൽ കാണാം. ഓക്കെ, വളരെ സിൻസിയർ ആയിട്ടും ബോഡിക്ക് ബ്രൗൺ കളർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ബ്രൗൺ കളർ കാണുന്നതുണ്ട്. അപ്പം ഇതിലെ സ്റ്റിച്ചസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ നിന്നാണോ തുടങ്ങുന്നത് അല്ലേ?
1: അതെ.
0: എന്നിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ തുടങ്ങി എന്നിട്ട് ബോഡിയെ കണക്ട് ചെയ്യുവാണ് ചെയ്തത്.
1: എന്നിട്ട് കാല് ചെയ്യും.
0: ഓക്കെ, കാല് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ രണ്ട് കുഞ്ഞു കാലുകൾ കണ്ടോ, റൗണ്ട് സ്റ്റിച്ചുകളാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ബോഡി ഫിനിഷ് ചെയ്തിട്ട് ഇതില് ഈ ഗ്രീൻ വെച്ചിട്ട് കാലിന്റെ ചെയ്തു. ദെൻ കൈയിനെ എന്ത് ചെയ്തു?
1: കൈ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട്
0: അത് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തത്. ചെവി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ടെണ്ണം ചെയ്യുവാണോ ചെയ്തത്? എങ്ങനെയാണ് അത്ര അതൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ കാരണം? ഇത് ഇവിടെയും ഇതും
1: അതെ. ഇല്ല, ഇപ്പൊ നമ്മള് ശരിക്കും ഇങ്ങനെ ഞെക്കിയ ഇറ്റ്സ് ലൈക്ക് എ സർക്കിൾ
0: ആയിട്ട് വരും.
1: അപ്പോ അപ്പൊ ഒരു റൗണ്ട് ആയിട്ട് ആണ്
0: ഉണ്ടാക്കിയത്.
1: ഇപ്പൊ ഞെക്കി പിടിച്ചാൽ ഇങ്ങനെ വരും.
0: ഓക്കെ. അപ്പൊ ഇത് ആക്ച്വലി ഇതൊരു വൺ ഒരു ഇവിടെയാണ് ഇതിന്റെ ജോയിൻ ചെയ്തേക്കുന്നത് അല്ലേ?
1: ഒരു പൗച്ച്
0: പൗച്ച് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓക്കെ, ഈ സ്റ്റിച്ചിന്റെ പേരെന്താണ്? ഇതും ഇതും വ്യത്യാസം ഉണ്ടല്ലോ ഈ രണ്ട് സ്റ്റിച്ചുകൾ, അതോ സെയിം സ്റ്റിച്ച് ആണോ?
1: കുറച്ച് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അത്ര വ്യത്യാസം ഉണ്ടാവില്ല. അത് ഈ
0: ചെറുത്, അപ്പൊ അവര് പറയോ ഈ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന്?
1: സിംഗിൾ ക്രോഷ്യ ആണ് ഏറ്റവും കോമൺ, അപ്പൊ അതാണ് ഈസിയസ്റ്റ്
0: ചെയ്യാനായിട്ട്.
1: പിന്നെ ചിലപ്പോ ഇൻക്രീസ് ചെയ്യും, ഇപ്പോ സ്റ്റിച്ച് കുറച്ച്
0: ഡബിൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. പിന്നെ അവര് മൂന്നെണ്ണം എടുത്തിട്ട് ചെയ്യണം. അപ്പൊ ഇതിലെ ഇത് ഫുള്ള് എല്ലാം സിംഗിൾ ആണോ? എനിക്ക് ഇതിലൊരു ഐഡിയ ഇല്ലാത്തോണ്ടാണ് ചോദിക്കുന്നത്.
1: സിംഗിൾ കുറേ ആണ്, മോസ്റ്റ്ലി സിംഗിൾ, പക്ഷെ കുറച്ച് കുറച്ച് വേരിയേഷൻ
0: കണക്ഷൻസ്. അപ്പൊ ഈ നെക്കിന്റെ അവിടെ ചെയ്തേക്കുന്നുണ്ട്, അവിടെ ഒരു ബെൽറ്റ് പോലെ.
1: The sweater, ഇപ്പോ മിക്കതും ഇസ് ഹാഫ് ഡബിൾ ക്രോഷേ,
0: ഹാഫ് ഡബിൾ ക്രോഷേ ആണ്. അതാണ് അതിന് ആ ഒരു തിക്നെസ് പോലെ കുറച്ചും കൂടെ കിട്ടിയേക്കുന്നത്. പാറ്റേൺ വ്യത്യാസമായിട്ടുണ്ട്. ഇത് ഇത് ഫുള്ള് ചെയ്ത് തീർക്കാൻ ആ പ്ലാനിങ് ടു ഫിനിഷ് ലൈൻ വരെ എത്ര നാൾ എടുത്തു?
1: ശരിക്കും ഇത് ചെയ്യാൻ കുറച്ച് ദിവസം എടുത്തുള്ളൂ. പ്ലാനിങ് ഞാൻ നേരത്തെ ചെയ്തായിരുന്നു, പക്ഷെ തുടങ്ങിയത് അതെ ഒരു നാലഞ്ച് ദിവസം. പക്ഷെ ഫൈനൽ ടച്ചസ് ആണ് ഏറ്റവും സമയം എടുക്കാന്ന്.
0: എല്ലാം അറ്റാച്ച് ചെയ്യല്, പിന്നെ ഐസ് വെക്കല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴ അമ്മയുടെ ഇതെന്തായിരുന്നു?
1: അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി, കൊറേ ഫോട്ടോസ് ഒക്കെ എടുത്ത്. ഇപ്പോ ജോലി ജോലി ചെയ്യുന്ന ടേബിളിന്റെ മീതയാ വെച്ചേ
0: വളരെയധികം. അപ്പൊ ഇത് ഗിഫ്റ്റ് ഇത് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് അമ്മയ്ക്ക് അറിയായിരുന്നു അല്ലേ?
1: അറിയായിരുന്നു.
0: ഗുഡ്. അപ്പം ഇനിയിപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വീണ്ടും ചോദിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ക്രോഷേ ചെയ്യുന്നത്? ക്രോഷേ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുവിടായിരുന്നു? അപ്പം ഞാൻ നേരത്തെ നിക്കിയായിട്ട് പറയുമായിരുന്നു, നമ്മളിവിടുത്തെ സാധാരണ നമ്മളിവിടുത്തെ സെൻറ്റ് വിൻസെൻസ് ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ ഇടയ്ക്ക് പോകും. അപ്പോൾ അവിടെയുള്ള കുറച്ച് വയസ്സായിട്ടുള്ള കുറേ പേർക്ക് ഡിമെൻഷ്യയും അങ്ങനെ ബോധമൊന്നും ഇല്ലാത്തവരാണ്. അപ്പം ഞാനൊരു ലേഡീനെ കണ്ടപ്പോൾ ആ ലേഡി ക്രോഷയുടെ ബ്ലാങ്കറ്റ് ഉണ്ടാക്കാം. അപ്പം എന്നിട്ട് വളരെ ലൈറ്റ് കളർ, ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചത് ആർക്കാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ എൻ്റെ മോൾക്കിടെ മോള് സ്കേറ്റിംഗ്, ഇങ്ങനെ അവളുടെ ബർത്ത്ഡേ വരുവാണ്, സോ ഐ വാണ്ട് ബ്ലാങ്കറ്റ് ഫോർ ഹർ. എന്നിട്ട് അവൾ തന്നെ പറഞ്ഞതാണ്, ഓൾ അദർ പീപ്പിൾ ആർ നട്ട്സ്, ഇറ്റ്സ് ഗുഡ് ഫോർ യു ടു ഡു ദിസ് സോ യു വോണ്ട് ഗെറ്റ് ഇൻ ടു നട്ട്സ്. അതായത് ആ ഒരു ബ്രെയിൻ കീപ്പ് ചെയ്യാൻ, ബ്രെയിൻ മെമ്മറി കീപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണെന്ന് ആ പുള്ളിക്കാരി പറഞ്ഞു. അങ്ങനെയാണല്ലോ നമ്മളുടെ സയൻസും പറയുന്നത്. അതിനെപ്പറ്റി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ തോന്നുന്നു?
1: ഇറ്റ്സ് ഒരു നല്ലൊരു ആക്ടിവിറ്റിയാണ്, കാരണം നമ്മൾക്ക് എപ്പോഴും ചെയ്യാൻ തോന്നും. ഇപ്പൊ ഞാൻ എല്ലാ ഫ്രീ സമയത്തെല്ലാം ചെയ്യാൻ നോക്കും. ഫോണ് നോക്കല് കുറവാ ഇപ്പൊ നമുക്ക്. പിന്നെ ഒരു പ്രോജക്റ്റ് ഉള്ളപ്പോ അത് തീർക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പോ അതുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോ തന്നെ ഒരു റിലാക്സിങ് ഇഷ്ടം തോന്നും. എല്ലാവർക്കും ചിലപ്പോ തോന്നില്ല, പക്ഷേ ചിലവർക്ക് ഡെഫിനറ്റ്ലി.
0: അപ്പൊ ഞാൻ ശരിക്കും ജൂലിയനും ജെയ്സും ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഐ വാസ് ലൈക്ക്, ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇത് സാധാരണ നമ്മളുടെ എൻ്റെ മനസ്സിലൊക്കെ ഇത് പെമ്പിള്ളാര് ചെയ്യുന്ന ഒരു സംഭവം എന്നാണല്ലോ. അപ്പൊ ഇത് ആൺകുട്ടികൾക്ക് അവർക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാ വന്നേ എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിച്ചിരുന്നു. അവരുടെ എക്സൈറ്റ്മെന്റ് അവിടെ വെച്ച് നിന്നിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞത് തന്നെയാണ്, അവരുടെ ആ ഒരു ടെക്നോളജീനോടുള്ള അഡിക്ഷൻ വരുമ്പോൾ കൂടുതൽ ഇങ്ങനത്തെയുള്ള ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു കാര്യം, നമ്മുടെ കുട്ടികൾ ടെക്നോളജിയെ ഒത്തിരി അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നമ്മളെപ്പോഴും പറയില്ല അവർ ആക്ടിവിറ്റി ചെയ്യുന്നില്ല അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു പ്രോജക്ട്സ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരത് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അവർ തന്നെ കുറച്ചും കൂടെ നിങ്ങൾക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു താല്പര്യം ഉണ്ടാകും. പിന്നെ അതെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഫിനിഷ് ചെയ്യുമ്പോഴത്തെ ഒരു സന്തോഷം ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെ നമ്മൾ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. വേറെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ആ ഒരു ബ്രെയിൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമുക്ക് വയസ്സാകുമ്പോൾ ഡിമെൻഷ്യ ഇല്ലാതിരിക്കാൻ ഒക്കെ പറ്റിയ ഒരു വലിയൊരു നല്ലൊരു ആക്ടിവിറ്റിയാണത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലോ എപ്പോഴും പറയും, നിങ്ങൾക്ക് ഡിപ്രഷൻ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഇത് ചെയ്യുകയാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വേറെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാം, കാരണം നോക്കേണ്ട കാര്യമില്ല. വൺസ് ദെൻ യു നോ ദ സ്റ്റിച്ചസ് ആണെങ്കിൽ അത് ചെയ്യാം. പക്ഷെ നേരത്തെ നിഖിത പറഞ്ഞ ഒരു കാര്യം, എല്ലാവർക്കും ഇത് ചിലപ്പോൾ ശരിയായെന്ന് വരില്ല. കാരണം ഞാൻ ട്രൈ ചെയ്യാതെ നോക്കുമ്പോഴേ എനിക്ക് തലവേദന കൂടുവാണ് ചെയ്തത്. കാരണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നാമത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലും എനിക്ക് ഈസിയായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് തോന്നും. ഈവൻ ഇപ്പം ഈ മണ്ഡല പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ നമ്മൾ ചില ഇങ്ങനെ സ്റ്റിക്ക് വലിയ ഇതിൽ സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ മറ്റേ ഒരു ഗ്ലിറ്റേഴ്സോ ഒട്ടിക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, കാരണം നേച്ചറൊക്കെ ഉണ്ടാക്കുന്ന പെയിൻറ്റിങ് പോലെ. അതൊക്കെ അവർ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യണ കാര്യങ്ങൾ വരുമ്പം എന്തോ എനിക്കതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത്. പക്ഷെ അങ്ങനെ ഒത്തിരി ആളുകൾ ചെയ്യുന്നവരുണ്ടല്ലോ നമ്മുടെ ഇപ്പം ഈ കുട്ടികൾക്കും, അല്ലെങ്കിൽ ഈവൻ കൂടുതൽ ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ അവരൊക്കെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇനിയുള്ള പ്രോജക്ട്സ്? യോഗ കഴിഞ്ഞു,
1: ഇനി ഇപ്പൊ ഞാനൊരു ലെമൺ കീ ചെയിൻ ഒരു ഫ്രണ്ടിന് ഉണ്ടാക്കാണ്.
0: കൈ കൊണ്ടിട്ടുണ്ടോ?
1: ഇല്ല, അത്രയൊക്കെ ആയിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ. പിന്നെ ഇപ്പോ ഞാനൊരു പൂച്ചയും ഉണ്ടാക്കി.
0: പൂച്ച എന്ന് പറയുമ്പോ ശരിക്കും
1: ഇപ്പോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
0: നിങ്ങൾ കണ്ടോ, പൂച്ചയും ലെമണും അങ്ങനെ പല രീതിയിലുള്ള ക്രിയേറ്റിവിറ്റിയാണ് തുടങ്ങിയിരിക്കുന്നത്.
1: ഇതായിരുന്നു ലെമൺ.
0: ഓക്കേ ഓക്കേ, വാവ്. ഇത് കണ്ടോ, ഇതപ്പോ ഇങ്ങനെ തൂക്കിയിടുന്ന ടൈപ്പോ പൂച്ച. ഈ ബ്ലാക്ക് കളേഴ്സ് ആണ് കണ്ണും മൂക്കും വായയൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത് കണ്ടോ. ഇതിൻ്റെ കളർ എവിടെയാണ് വരുന്നത്? നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നു. ഇത് ഇതും വേറൊരു സ്റ്റിച്ചാണ് എൻ്റെ ചെവി അല്ലേ. ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ചയാണ്. അപ്പം ഇത് നമ്മുടെ കാറിൻ്റെ എവിടെയാ അങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടാനായിട്ടുള്ള രീതിയിൽ. ഇത് എത്ര നാളെടുത്തു? ഇതിൻ്റെ ഉള്ളിൽ അപ്പം എന്തായിരിക്കുന്നത്?
1: ഫൈബർ.
0: ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിന് ചുറ്റുമാണ് ഇത് ചെയ്യുന്നത് അല്ലേ. ഓക്കെ ഓക്കെ,
1: നമ്മൾ ഒരു ത്രീ ക്വാർട്ടേഴ്സ് ചെയ്യും, എന്നിട്ട്
0: അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യും. എന്നിട്ട് ഇത് ഈ ചെയ്തേക്കുന്ന ലൈനാണോ അതിൻ്റെ ഫില്ലിങ്, അതായത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ?
1: അതൊരു ഡിസൈൻ
0: ഡിസൈൻ കൊടുത്തേക്കുന്ന
1: അവസാനത്തെ ഒരു മൂന്ന് നാല് റോ അതിന്
0: അതിന് മുമ്പ് ഫില്ല്
1: വെച്ച ശേഷം.
0: എന്നിട്ട് നമ്മൾ പശ വെക്കണോ അത് ഇരിക്കാനായിട്ട്? അതോ എങ്ങനെ ചുമ്മാ പഞ്ഞി ഇങ്ങനെ കുത്തി കുത്തി വെക്കുവാണോ ചെയ്യുന്നത്?
1: ജസ്റ്റ് വെക്കും,
0: എന്നിട്ട് വീണ്ടും അത് അടുത്ത സ്റ്റിച്ച് ചെയ്യും അങ്ങനെ. ഇത് എങ്ങനെയാ ചെയ്തത് അപ്പൊ ഈ ചെവി?
1: ചെവി നമ്മൾ ഇപ്പൊ ചെയിൻ എന്ന് പറയുന്നത്
0: ചെയിൻ സ്റ്റിച്ച്,
1: മൂന്ന് ചെയിൻ എടുത്തിട്ട് ഓരോ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ ആൻഡ് ടു ഡിക്രീസ് സ്റ്റിച്ചസ്. എന്നിട്ട് അത് അവസാനം എടുത്തിട്ട് ബോഡിയുമേ കണക്ട് ചെയ്യും ഇങ്ങനെ.
0: ഇത് ആദ്യം ഉണ്ടാക്കിയിട്ട് ഇതിനെ കണക്ട് ചെയ്യും.
1: ആദ്യം നമ്മൾ ഇങ്ങനെ ലോങ് ആയിട്ട് ഉണ്ടാക്കുക, എന്നിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്ത് ഹുക്ക് ചെയ്യുമ്പോൾ അത് ഒരു
0: ട്രയാങ്കിൾ പോലെ ആക്കിയേക്കുന്നു. അതായത് ചെയിൻ നമ്മളിങ്ങനെ ആ നീളത്തിൽ ഉണ്ടാക്കിയിട്ട് ഇതിനെ ഇങ്ങോട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഈ ട്രയാങ്കിൾ വരാനായിട്ട് ആണ് ഇവിടെ ഈ കണക്ഷൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടത്തെ ഇത് നമ്മുടെ മീശ,
1: അത് നമ്മള് ബോഡി ചെയ്യുമ്പോ തന്നെ
0: എക്സ്ട്രാ കൊടുക്കുന്ന
1: ബോബിൾ സ്റ്റിച്ച് എന്ന് പറയും.
0: ബോബിൾ, ഓക്കെ.
1: അപ്പോ നമ്മൾ അഞ്ചെണ്ണം ഇങ്ങനെ ചങ്ക് ചെയ്തിട്ടാണ് ഒരു സ്റ്റിച്ചില് അഞ്ച് പ്രാവശ്യം
0: സെയിം സാധനം തന്നെ ചെയ്യുന്നത്. ഇത് ഈ ഫ്ലവറിന്റെ ഒക്കെ ബഡ് ചെയ്ത് നിൽക്കണ പോലെ ചെയ്യാനായിട്ട്. ഇത് ഇത് വന്നിട്ട് ഈ ബ്ലാക്ക് നമ്മൾ വേറെ അതിൽ ആഡ് ചെയ്യുവാണോ ചെയ്യുന്നത്?
1: അത് കുറച്ചും കൂടി ഇറ്റ്സ് എ ബിറ്റ് ലൈക്ക് സോയിങ് ത്രെഡിങ്. സൂചി വെച്ചിട്ട്
0: ആ ഒരു ബ്ലാക്ക് കളറിൽ കൂടെ അതിന്റെ ഡിസൈൻ കൊടുക്കുവാണ് ചെയ്തത്. നിങ്ങൾക്ക് കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് പൂച്ചയുണ്ടാക്കാം അതുപോലെയുള്ള ഇതുകൾ. അത് മാത്രമല്ല, ഇതിൻ്റെ ട്രെയിനിങ് ഉള്ളത് കാരണം അത് നോക്കി ചെയ്താൽ മതി. അപ്പം നമുക്ക് അതിനെ കണക്ട് ചെയ്യുക, അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരിത്. പിന്നെ ലെമൺ പകുതി ആയിട്ടുള്ളത് നമ്മൾ അടുത്തൊരു പ്രോജക്റ്റ് ആയിട്ട്
1: കാണിച്ചു.
0: ആ ദ വെയിൽ, ഓക്കേ, സോ ക്യൂട്ട്.
1: ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു വ്യത്യാസം കാണില്ലേ കുറച്ച്? ഇത് കുറച്ചും കൂടി അത്രയും
0: ഫിനിഷായിട്ടില്ലായിരുന്നു. അപ്പൊ ഇത് ഈ ഒരു സ്റ്റിച്ചാണ് തുടക്കത്തിൽ നമ്മുടെ യോഡയുടെ തലയിലും ഈ ഒരു സ്റ്റിച്ച് തന്നെയാണ്. പക്ഷെ തുടങ്ങിയപ്പോഴത്തേക്കാളും നല്ല ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ആ ഒരു ഷേപ്പ് സ്പേസ് കുറയാനായിട്ട് ഇത് ചെയ്തേക്കുന്നത്. ഇത് അപ്പൊ ഫുള്ള് അവരുടെ ഇതനുസരിച്ച് നോക്കി ചെയ്യുവാണ് ചെയ്തത്. ഓക്കെ, വെയിൽ ഐ തിങ്ക് യോഡ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ആദ്യം വെയിൽ ചെയ്യണം, കാരണം അതിൻ്റെ ഒരു ഹാഫ് സ്റ്റിച്ച് വെയിലിൽ ഓൾറെഡി ഉണ്ട്. ആ ഒരു തലയുടെ സ്റ്റിച്ച് കണ്ടോ, സെയിം സ്റ്റിച്ചാണ് യോഡയ്ക്കും നമ്മുടെ വെയിലിനും ഏകദേശം ഒരേ സ്റ്റിച്ചാണ്.
1: ആദ്യത്തെ സ്റ്റിച്ച് ഈസ് കോൾഡ് മാജിക് റിംഗ്.
0: മാജിക് റിംഗ്
1: അതാണ് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു.
0: ആ ഓക്കെ, അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ വെയിൽ തന്നെയായിരിക്കും നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യണം എളുപ്പം, കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചുകൾ ചെയ്യുന്നതായിരിക്കും. ഈ വെയിലിൻ്റെ വാലൊക്കെ കൊള്ളാം അല്ലേ, ഇത് ക്യൂട്ടായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൽ അവർ ഇതിനുള്ള ഉള്ളിൽ വെക്കാനുള്ള എല്ലാനും ആ ഒരു
1: സ്റ്റിച്ചിനകത്തുണ്ട്. എല്ലാം തരും, ഹുക്ക് തരും.
0: ആ ഓക്കെ,
1: പിന്നെ സ്റ്റിച്ച് മാർക്കർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്.
0: അതെ,
1: ഇപ്പൊ ഒരു റൗണ്ടില് നമുക്ക് നമ്മൾ വിചാരിക്കും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും, പക്ഷെ അവിടെ എത്തുമ്പോഴ ഏതാണ് ആദ്യത്തെ സ്റ്റിച്ച് എന്ന് മറന്നു പോകും. അപ്പൊ ആദ്യത്തെ സ്റ്റിച്ച് മാർക്ക് ചെയ്യാനാണ്
0: ഒരു
1: സ്റ്റിച്ച് മാർക്കർ. അപ്പൊ എല്ലാ മെറ്റീരിയൽസ് ആ ഒരു കിറ്റിൽ
0: തന്നെ ഉണ്ട്. നിങ്ങൾ ശരിക്കും ഇത് ചെയ്യണം.